സൂറ ബനി ഇസ്രായീൽ പിഞ്ചല്ലസമസി പാറ ആയത് നമ്പർ 66. സൂറ ബനി ഇസ്രായീൽ പിഞ്ചല്ലസമസി

അബൂദ് നിഷ്ത ബൽ ഇലാദി നിഷ്ത ബൽ ഇലാദി നിഷ്ത ലാഹ സ്സ്താ റബ്യം ലാ ഇലാഹ ബൽ റബ്ദി നിഷ്ത ലാ ഇലാഹ സ്സ്താ മുഷ്കിൽ കോശായം ബൽ നിഷ്ത ലാ ഇലാഹ സ്സ്താ ഹജത് റവായം ബൽ നിഷ്ത ലാ ഇലാഹ നിഷ്തരെ ബൽ ദസ്തഗീർ താദ പാറ ലാ ഇലാഹ നിഷ്തരെ ബൽ

ഇലാഹ ഇല്ലല്ലാഹ്. ബിയ അല്ലാ പർമായി ഫലമ്മാ നജ്ജാകും ഇലൽ ബർ, കലചിതാ സുഖ്ലാസ് കു മുങ്ക ഔലാർ ഷൈതാസു ഉചിത ആ റസ്തും നു മഹ്ഗർ സവൈതാസു നു അല്ലാ സവൈ വക